0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ, ശ്രീമതി എസ് ആർ രാജശ്രീ എന്നിവർ അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി കേൾക്കാം. മൃദംഗം ശ്രീ ബി ഹരികുമാർ, ഖടം മങ്ങാട് ശ്രീ കെ വി പ്രമോദ് കുമാർ. ആദ്യം നാഗസുരാവലി രാഗത്തിൽ ഹാലാശേഷകുമാരം എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം സ്വന്തം കൃതി.
2: This is Ragam 24/7 DTH. Anytime Indian music. Listen to Carnatic Classical Violin Duet by Shri S. R. Mahadeva Sharma and Srimati S. R. Rajashree. They are accompanied on the mridangam by Shri B. Harikumar and on the ghatam by Mangad Shri K. V. Pramod Kumar. They begin their Carnatic Classical Violin Duet with their own composition, Hala Siesha Kumaram, in the rag Nagaswaravali set to Adithal.

0: ഇനി ശുദ്ധ സാവേരി രാഗത്തിൽ തായേ ത്രിപുര സുന്ദരി എന്ന കീർത്തനം കേൾക്കാം. ഖണ്ഡചാപ്പ് താളം, പെരിയ സ്വാമി തൂരൻ കൃതി.
1: Continuing the Carnatic classical violin duet, they will now present a composition of Periya Swami Thooran, Thaaye Thirupura Sundari, in the rag Shuddha Saveri, set to Kandachappu Thaal.

0: അടുത്തതായി ഇഹമേ സുഖം എന്ന കീർത്തനം കേൾക്കാം. രാഗം ഗമനശ്രമ, ആദിതാളം കോടീശ്വര അയ്യർ കൃതി.
1: Now listen to a composition of Kodeeshwara Iyer. Ihame Sugam, Indiraag, Yamanashrama, Set 2, Aditaal.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ SR മഹാദേവ ശർമ്മ, ശ്രീമതി SR രാജശ്രീ എന്നിവർ അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി. മൃദംഗം ശ്രീ B ഹരികുമാർ. ഘടം മങ്ങാട് ശ്രീ KV പ്രമോദ് കുമാർ. ഇനി കാംബോജി രാഗത്തിൽ ശ്രീ സുബ്രഹ്മണ്യായ നമസ്തേ എന്ന കീർത്തനം കേൾക്കാം. രൂപകതാളം മുത്തുസ്വാമി ദീക്ഷിതർ, കൃതി.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Violin Duet by Shri SR Mahadeva Sharma and Shrimati SR Rajashri. They are accompanied on the mridangam by Shri B. Hari Kumar and on the ghatam by Mangad Shri KV Pramod Kumar. Next is a composition of Muthuswami Deekshithar, Shri Subramanyaya Namaste. In the rag, Kamboji, set to Rubagatal.

0: രാഗത്തിൽ തരുണി ഞാൻ എന്തു ചെയ്യൂ എന്ന കീർത്തനം കേൾക്കാം. മിശ്രചാപ്പ് താളം, മഹാരാജ സ്വാതി തിരുനാൾ കൃതി,
1: ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ ആൻഡ് ശ്രീമതി എസ് ആർ രാജശ്രീ കൺക്ലൂഡ് യുവർ കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ ഡ്യുവറ്റ് വിത്ത് എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ. തരുണി ഞാൻ എന്തു ചെയ്യൂ ഇൻ ദ രാഗ് ദ്വിജാവന്തി സെറ്റ് ടു മിശ്രചാപ്പ് താളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ, ശ്രീമതി എസ് ആർ രാജശ്രീ എന്നിവർ അവതരിപ്പിച്ച വയലിൻ കച്ചേരി. മൃദംഗം ശ്രീ ബി ഹരികുമാർ. ഖടം മങ്ങാട് ശ്രീ കെ വി പ്രമോദ് കുമാർ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ ഡ്യുവറ്റ് ബൈ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ ആൻഡ് ശ്രീമതി എസ് ആർ രാജശ്രീ. അക്കോമ്പനിങ് ആർട്ടിസ്റ്റ് വർ ശ്രീ ബി ഹരികുമാർ ഓൺ ദ മൃദംഗം ആൻഡ് മങ്ങാർ ശ്രീ കെ വി പ്രമോദ് കുമാർ ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ

0: 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ തിരുപ്പുന്തുരുത്തി വെങ്കടേശൻ പാടിയ നാരായണ തീർത്ഥർ തരംഗം കേൾക്കാം. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ. ജയ ജയ ഗോകുല എന്നാരംഭിക്കുന്ന രാഗമാലിക രൂപകതാളം.
1: This is Ragam 24/7 DTH anytime Indian music. Listen to Narayana Teerthar Tarangam by Shri Tiruppunduruthi Vengadeshan. He is accompanied on the violin by Shri S.R. Mahadeva Sharma and on the mridangam by Shri Nanjil A.R. Arul. He begins his vocal recital with a ragamalika Jaya Jaya Gokula, set to Rupakathalam.
2: Jaya.

0: ഇനി ജോൺപുരി രാഗത്തിൽ ഏഹിമുദം എന്ന് തുടങ്ങുന്നു ആദിതാളം.
1: Now listen to ഏഹിമുദം എന്ന രാഗം ജോൺപുരി, സെറ്റ് ടു ആദിതാളം.

0: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ തിരുപ്പുന്തുരുത്തി വെങ്കടേശൻ പാടിയ നാരായണ തീർത്ഥർ തരംഗം. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. മൃദംഗം ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ. ഇനി ദ്രക്ഷ്യാമി ഗോകുല നിലയം എന്ന് തുടങ്ങുന്നു. രാഗം മധ്യമാവധി ആദിതാളം.
1: This is Ragam 24/7 DTH anytime Indian music. You are listening to Narayana Teerthar Tarangam by Shri Tirupunduruthi Venkateshan. He is accompanied on the violin by Shri S R Mahadeva Sharma and on the mridangam by Shri Nanjil AR Arul. Next is Drakshyami Gokula Nilayam in the Ragam Madhyamavadi set to Adi Thalam.

ശ്രീ തിരുപ്പുന്തുരുത്തി വെങ്കടേശൻ കൺക്ലൂഡ്സ് ഹിസ് നാരായണ തീർത്ഥ തരംഗം വിത്ത് കലപഗതി ശോഭ എന്ന രാഗം നാഥനാമക്രിയ സെറ്റ് ടു ഖണ്ഡചാപ്പ് താളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ തിരുപ്പുന്തുരത്തി വെങ്കടേശൻ പാടിയ നാരായണ തീർത്ഥ തരംഗം. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. മൃദംഗം ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്ണിംഗ് ടു നാരായണ തീർത്ഥ തരംഗം ബൈ ശ്രീ തിരുപ്പുന്തുരുത്തി വെങ്കടേശൻ. Accompanying artist was Shri S.R. Mahadeva Sharma on the violin and Shri Nanjil A.R. Arul on the mridangam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ഡോക്ടർ ഇ എസ് മൈഥിലിയുടെ സംഗീത കച്ചേരി കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. Now we bring you a vocal recital by Dr. E. S. Maithili. She is accompanied by C. S. Anurup on violin and K. Jayakrishnan on mridangam. Adim, Maya Malava Gowda Ragathil Thyagaraja Kriti, Tulasi Dala ennarambikkunnu, Rupakathalam. First item of this concert is in Raga Maya Malava Gowda, set to Rupakathala, composed by Thyagaraja. Item starts with Tulasi Dala.

നീമതിശ്ചല്ലക ആനന്ദ ഭൈരവിരാഗം ആദിതാളം മാതൃഭൂതയകൃതി. നീമതിശ്ചല്ലക ഇൻ രാഗ ആനന്ദ ഭൈരവി സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ മാതൃഭൂതയ്യ.

ഡോക്ടർ ഇ എസ് മൈഥിലി പാടുന്നതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ ഇ എസ് മൈഥിലി. ഷീസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. നിധിചാല സുഖമ കല്യാണിരാഗം, മിശ്രചാപതാളം, ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് നിധിചാല സുഖമ ഇൻ രാഗ കല്യാണി, സെറ്റു മിശ്രചാപതാള, composed by Tyagaraja.

ഡോക്ടർ ഇ എസ് മൈഥിലിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ ഇ എസ് മൈഥിലി. ഷീസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. സുധാമയും അമൃതവർഷിനി രാഗം, രൂപകതാളം ഹരികേശനല്ലൂർ മുത്തയ്യ ഭഗവതർ കൃതി. നെക്സ്റ്റ് ഇസ് സുധാമയും എൻ രാഗ അമൃതവർഷിനി, സെറ്റ് രൂപകതാള, കമ്പോസ്ഡ് ബൈ ഹരികേശനല്ലൂർ മുത്തയ്യ ഭാഗവതർ.

ധ്യാനമേ കന്യാസി രാഗം ആദിതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് ധ്യാനമേ ഇൻ കന്യാസി രാഗ സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

നന്ദനന്ദന രാഗമാലിക ആദിതാളം നാരായണ തീർത്ഥർ കൃതി. നെക്സ്റ്റ് ഇസ് എ കമ്പോസിഷൻ ബൈ നാരായണ തീർത്ഥർ. നന്ദനന്ദന ഇൻ രാഗമാലിക സെറ്റു ആദിതാള.

വരിവായി ബിഹാഗിരാഗം ആദിതാളം അംബുജം കൃഷ്ണ കൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് വരുവായ് ഇൻ രാഗ ബിഹാഗ് സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ അംബുജം കൃഷ്ണ.

ഇതുവരെ നിങ്ങൾ കേട്ടത് ഡോക്ടർ ഇ എസ് മൈഥിലി പാടിയ കൃതികൾ. സി എസ് അനിരുദ്ധ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ ഇ എസ് മൈഥിലി. ഷി വാസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. രാഗം ഡി ടി എച്ച് ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24x7 DTH ചാനൽ. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.